നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM, എന്നും നിങ്ങൾക്കൊപ്പം.

ലോകത്തെവിടെ നിന്നും റേഡിയോ കൊച്ചി 90 FM കേൾക്കാൻ പ്ലേ സ്റ്റോറിൽ സെർച്ച് ഓപ്ഷനിൽ റേഡിയോ കൊച്ചി എന്ന് ടൈപ്പ് ചെയ്യൂ. ഞങ്ങളുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

ഇവിടെ സംഗീതം അനുവദിക്കൂ, മനസ്സിൻ മന്ത്രങ്ങൾ സ്വീകരിക്കൂ. ഗമപ ഗമപ ഗമപദ നിദപ ഗമപദ.

റേഡിയോ കൊച്ചി 90 FM കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഞാൻ നീലമ്പേരൂർ സുരേഷ് കുമാർ, സംഗീത അധ്യാപകനാണ്. റേഡിയോ കൊച്ചി 90 FM നിങ്ങൾക്ക് വീട്ടിലിരുന്നു കൊണ്ട് ആരോഹി എന്ന പേരിൽ പ്രക്ഷേപണം ചെയ്യുന്ന കർണാടക സംഗീത പാഠങ്ങൾ പഠിക്കാവുന്നതാണ്. ആഴ്ചയിൽ ഒരു ക്ലാസ് 3 തവണകളിലായി നിങ്ങൾക്ക് ഈ പരിപാടി കേൾക്കാം. ഞായർ രാവിലെ 7:30 ആ അധ്യായത്തിൻ്റെ പുനഃപ്രക്ഷേപണങ്ങൾ ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 2 മണിക്കും ശനിയാഴ്ച വൈകുന്നേരം 6 മണിക്കും ഉണ്ടായിരിക്കുന്നതാണ്. കർണാടക സംഗീതം പഠിക്കാൻ ആഗ്രഹിക്കുന്ന പ്രായഭേദമന്യുള്ള എല്ലാവർക്കും വീട്ടിലിരുന്നുകൊണ്ട് തന്നെ ഈ അവസരം പ്രയോജനപ്പെടുത്താവുന്നതാണ്. കേൾക്കുക ആരോഹി.

ആഴ്ചതോറുമുള്ള എറണാകുളത്തെ വിശേഷങ്ങൾ അറിയാൻ കേൾക്കൂ റേഡിയോ കൊച്ചി 90 FM എറണാകുളം ഡയറീസ്. എല്ലാ വെള്ളിയാഴ്ചയും രാത്രി 7 മണിക്ക് എറണാകുളം ഡയറീസിന്റെ പുനഃപ്രക്ഷേപണം ശനിയാഴ്ച രാവിലെ 7 മണിക്ക്. എറണാകുളത്തെ വിശേഷങ്ങൾ അറിയാം കേൾക്കൂ റേഡിയോ കൊച്ചി 90 FM എറണാകുളം ഡയറീസ്.

0: ലോകത്തെവിടെ നിന്നും റേഡിയോ കൊച്ചി 90 FM കേൾക്കാൻ പ്ലേ സ്റ്റോറിൽ സെർച്ച് ഓപ്ഷനിൽ റേഡിയോ കൊച്ചി എന്ന് ടൈപ്പ് ചെയ്യൂ. ഞങ്ങളുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

ഞാൻ സുധാനന്ദകൃഷ്ണൻ, പാലക്കാട് മണ്ണാർക്കാടാണ് എന്റെ സ്വദേശം. പാട്ടിനെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന, പാട്ട് ഇപ്പോഴും പഠിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു എളിയ പാട്ടുകാരിയാണ് ഞാൻ. റേഡിയോ കൊച്ചി 90 FM കലാപ്രബോധിനി എന്ന പ്രോഗ്രാമിൽ പാടാനുള്ള അവസരം എനിക്ക് ഈയിടെ കിട്ടി. ഞാൻ ഇഷ്ടപ്പെടുന്ന, എപ്പോഴും പാടാറുള്ള കുറച്ച് പാട്ടുകളും അതിലൂടെ എന്റെ ജീവിതാനുഭവങ്ങൾ ശ്രോതാക്കളുമായി പങ്കുവയ്ക്കാൻ എനിക്ക് കഴിഞ്ഞു. ആദ്യമായി റെക്കോർഡിംഗ് റൂമിൽ ഹെഡ്സെറ്റും വെച്ച് പാട്ടുപാടിയ നിമിഷങ്ങൾ ഒരിക്കലും മറക്കാൻ കഴിയില്ല. റേഡിയോ കൊച്ചിൻ 90 FM കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്കും ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കാനുള്ള അവസരം FM ഒരുക്കുന്നുണ്ട്. നമ്മുടെ ഉള്ളിലുള്ള കഴിവുകൾ, അത് പാട്ടോ കവിതയോ മറ്റേത് കലാരൂപമാകട്ടെ, ഇതിലൂടെ നമുക്ക് അവതരിപ്പിക്കാം. അതിനായി കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ 6238810755. നമ്പർ ഒരിക്കൽ കൂടി പറയാം, 6238810755. വാട്സപ്പിലൂടെയോ നേരിട്ടോ ഈ നമ്പറിൽ നമുക്ക് ബന്ധപ്പെടാവുന്നതാണ്. എന്നെ പോലെയുള്ള ഒരു വീട്ടമ്മയ്ക്ക് ഒരിക്കലും മറക്കാത്ത ഒരു അനുഭവം സമ്മാനിച്ച റേഡിയോ കൊച്ചിനും കലാപ്രബോധിനിക്കും ഒരുപാട് നന്ദി. ഒപ്പം ആശംസകളും അറിയിക്കുന്നു. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

0: ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM. എന്നും നിങ്ങൾക്കൊപ്പം.
1: കാൽപ്പന്താരവും 2026.

റേഡിയോ കൊച്ചി 90 FM കമ്മ്യൂണിറ്റി റേഡിയോയിലെ എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം. ഞാൻ കീർത്തന. 4 വർഷത്തിലൊരിക്കൽ മാത്രം വരുന്ന, ലോകത്തെ മുഴുവൻ ഒരൊറ്റ പന്തിലേക്ക് ചുരുക്കുന്ന ഒരു മാന്ത്രിക വിദ്യയുണ്ട്. അതാണ് ഫിഫ വേൾഡ് കപ്പ്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് വെറും ഒരു കളിയെക്കുറിച്ചല്ല, ഒരു ചരിത്രത്തെക്കുറിച്ചാണ്. ഏറെ ആവേശത്തോടെ രാജ്യങ്ങളും ആരാധകരും പരസ്പരം ഏറ്റുമുട്ടുന്ന കാൽപന്തിന്റെ മഹാചരിത്രം. ബ്രസീലും അർജന്റീനയും ജർമ്മനിയും ഇറ്റലിയുമൊക്കെ ഇന്ന് കാണുന്ന വൻപന്മാരായത് എങ്ങനെയാണ്? എവിടെ നിന്നാണ് ഈ ലോകകപ്പിന്റെ തുടക്കം? ഇന്ന് നമുക്ക്

നമുക്ക് കുറച്ചധികം പുറകോട്ട് പോകണം. കൃത്യമായി പറഞ്ഞാൽ 1930s. ഫ്രഞ്ചുകാരനായിരുന്ന ജൂൾസ് റിമേറ്റ് എന്ന മനുഷ്യന്റെ മനസ്സിലുദിച്ച ചിന്തയാണ് ഇന്നത്തെ ഫിഫ ലോകകപ്പായി മാറിയത്. അങ്ങനെ ആദ്യത്തെ ലോകകപ്പിന് വേദിയായി തിരഞ്ഞെടുത്തത് ലാറ്റിൻ അമേരിക്കൻ രാജ്യമായ ഉറുഗ്വേയാണ്. ഇന്നത്തെ പോലെ യോഗ്യത മത്സരങ്ങളോ വലിയ ബഹളങ്ങളോ ഒന്നും അന്നുണ്ടായിരുന്നില്ല. കേവലം 13 രാജ്യങ്ങൾ മാത്രമായിരുന്നു ആ മത്സരത്തിൽ പങ്കെടുത്തത്. യൂറോപ്പിൽ നിന്നുള്ള ടീമുകൾക്ക് ഉറുഗ്വേയിലെത്താൻ ആഴ്ചകളോളം കപ്പലിൽ യാത്ര ചെയ്യേണ്ടി വന്നു എന്ന് പറയുമ്പോൾ ആലോചിച്ചു നോക്കൂ ആ കാലഘട്ടത്തിലെ അവസ്ഥ. ആദ്യത്തെ ലോകകപ്പിന്റെ ഫൈനലിൽ ഏറ്റുമുട്ടിയത് അയൽക്കാരായ ഉറുഗ്വേയും അർജന്റീനയും ആയിരുന്നു. വാശി എന്ന് പറഞ്ഞാൽ കട്ടവാശി. കളി കാണാൻ അർജന്റീനയിൽ നിന്ന് 10,000 ആളുകളാണ് ബോട്ട് മാർഗം ഉറുഗ്വേയിൽ എത്തിയത്. ഒടുവിൽ അർജന്റീനയെ 4-2 തകർത്ത് സ്വന്തം നാട്ടുകാരുടെ മുന്നിൽ ഉറുഗ്വേ ചരിത്രത്തിലെ ആദ്യത്തെ ലോകകപ്പ് ജേതാക്കളായി മാറി. അതായിരുന്നു തുടക്കം. ആയിരത്തി 1934 ആയിരത്തി 1938 ഇറ്റലി ലോകകപ്പ് കിരീടം നേടി തിളങ്ങി നിന്നു. എന്നാൽ അതിനുശേഷം ഫുട്ബോൾ മൈതാനങ്ങളെ നിശബ്ദമാക്കിക്കൊണ്ട് 2nd World War 1939 പൊട്ടിപ്പുറപ്പെട്ടു. തോക്കുകളും ബോംബുകളും ലോകത്തെ വിറപ്പിച്ചപ്പോൾ 1942 and 1946 ലോകകപ്പ് മത്സരങ്ങൾ നടത്താതെ പോയി. നീണ്ട 12 ഇടവേളയ്ക്ക് ശേഷം 1950 ബ്രസീലിലാണ് പിന്നീട് ലോകകപ്പിന് വേദിയാകുന്നത്. ബ്രസീൽ ജനത ഉറപ്പിച്ചു കപ്പ് അവർക്ക് തന്നെയാണെന്ന്. ഫൈനലിൽ ഉറുഗ്വേയും ബ്രസീലും തമ്മിൽ ഏറ്റുമുട്ടുകയുണ്ടായി. ലോകത്തിലെ ഏറ്റവും വലിയ സ്റ്റേഡിയമായ മർഗാനയിൽ 200,000 ആരാധകരാണ് അന്ന് തടിച്ചുകൂടിയത്. ഒരു സമനില മാത്രം മതിയായിരുന്നു ബ്രസീലിന് കപ്പടിക്കാൻ. പക്ഷേ സംഭവിച്ചത് മറ്റൊന്ന്. 1-2 ഉറുഗ്വേ ബ്രസീലിനെ അവരുടെ സ്വന്തം മണ്ണിൽ വെച്ച് തന്നെ തോൽപ്പിച്ചു. കളി കഴിഞ്ഞതും സ്റ്റേഡിയം മുഴുവൻ മരണവീട് പോലെ നിശബ്ദമായി. ചരിത്രത്തിൽ ഇതറിയപ്പെടുന്നത് മർഖാന ദുരന്തം എന്നാണ്. തോൽവി താങ്ങാനാവാതെ അന്ന് പല ബ്രസീൽ ആരാധകരും ജീവൻ അവസാനിപ്പിച്ചു എന്നാണ് ചരിത്രം. എന്നാൽ മർഗാനയിൽ അന്ന് വീണ കണ്ണുനീരിന് മറുപടി നൽകാൻ ബ്രസീലിൽ നിന്ന് ഒരു 17-year അവതരിച്ചു. ലോകം അവനെ വിളിച്ചു പെലെ. 1958 ലോകകപ്പിൽ കളിക്കാൻ വരുമ്പോൾ അവനൊരു സാധാരണ പയ്യനായിരുന്നു. എന്നാൽ ടൂർണമെന്റ് കഴിഞ്ഞപ്പോൾ അയാൾ ഫുട്ബോളിന്റെ രാജകുമാരനായി മാറി. അവിടെ ബ്രസീലിന്റെ സുവർണ സിംഹാസനം സ്ഥാപിക്കപ്പെടുകയായിരുന്നു.

തുടർന്ന് 1962 പിന്നീട് 1970 പെലെയുടെ നേതൃത്വത്തിൽ ബ്രസീൽ ലോകകപ്പ് ഉയർത്തി. 3 തവണ ലോകകപ്പ് നേടുന്ന ഏക താരം എന്ന റെക്കോർഡും പെലെ സ്വന്തമാക്കുകയും ചെയ്തു. ഇന്ന് കേരളത്തിൽ കാണുന്ന ഈ ബ്രസീൽ ആരാധകരുടെ വേരുകൾ കിടക്കുന്നത് പെലെയുടെ ആ മാന്ത്രിക കാലുകളിലാണ് എന്ന് വേണമെങ്കിലും പറയാം. ബ്രസീലിന് പെലെയുണ്ടെങ്കിൽ അർജന്റീനയ്ക്ക് ആരാണുള്ളത്? അതെ, നിങ്ങൾ മനസ്സിൽ വിചാരിച്ച ആ പേര് തന്നെ, ഡിയാഗോ മർഡോണ. 1986 മെക്സിക്കോ ലോകകപ്പ് മർഡോണ എന്ന ഒറ്റ മനുഷ്യന്റേതായിരുന്നു.

ക്വാർട്ടർ ഫൈനലിൽ അർജന്റീന നേരിട്ടത് ഇംഗ്ലണ്ടിനെയാണ്. രാഷ്ട്രീയമായാലും കായികപരമായാലും ഇരു രാജ്യങ്ങളും കടുത്ത ശത്രുതയിലുള്ള സമയമായിരുന്നു. ആ മത്സരത്തിലാണ് ഫുട്ബോൾ ചരിത്രത്തിലെ ഏറ്റവും വലിയ രണ്ട് സംഭവങ്ങൾ അരങ്ങേറിയത്. ഒന്നാമത്തത്, മർഡോണ തന്റെ കൈകൊണ്ട് തട്ടി ഇംഗ്ലണ്ടിന്റെ ഗോൾ വലയിലേക്ക് പന്തെത്തിച്ചു. റഫറി അത് കണ്ടില്ല. പിന്നീട് മർഡോണ തന്നെ അതിന് വിശേഷിപ്പിച്ചത് ദൈവത്തിന്റെ അദൃശ്യ കൈ എന്നാണ്. അതേ മത്സരത്തിൽ ഇംഗ്ലണ്ടിന്റെ 5 പ്രതിരോധ നിരക്കാരെയും

ഗോൾ കീപ്പറെയും ഡ്രിബിൾ ചെയ്ത് വെട്ടിച്ച് മർഡോണ അടുത്ത ഗോൾ നേടി. അതിനെ നൂറ്റാണ്ടിന്റെ ഗോൾ എന്ന് ലോകം പിന്നി വിളിച്ചു. അങ്ങനെ ആ വർഷം മർഡോണ അർജന്റീനയ്ക്ക് ലോകകപ്പ് നേടിക്കൊടുത്തു. ഒരു ഫുട്ബോൾ ദൈവത്തെ പോലെയാണ് ഇന്നും അർജന്റീനക്കാർ മർഡോണയെ കാണുന്നത്. ലാറ്റിൻ അമേരിക്കൻ ആധിപത്യത്തിന് ശേഷം ഫുട്ബോളിലെ ആധിപത്യം പിന്നീട് യൂറോപ്യൻ വമ്പന്മാരുടെ കൈകളിലേക്ക് മാറുന്നതാണ് ലോകം കണ്ടത്. ജർമ്മനി, ഇറ്റലി, ഫ്രാൻസ്, സ്പെയിൻ എന്നീ രാജ്യങ്ങൾ ഫുട്ബോളിൽ കരുത്താർജിച്ചു. 1998 സിനിദിൻ സിദാന്റെ കരുത്തിൽ ഫ്രാൻസ് തങ്ങളുടെ ആദ്യ ലോകകപ്പ് സ്വന്തമാക്കി.

രണ്ടു പതിറ്റാണ്ടുകൾക്ക് ശേഷം 1994 ബ്രസീൽ തങ്ങളുടെ 4th ലോകകപ്പ് നേടി. തുടർന്ന് 2002 റൊണാൾഡോ നസീറയുടെ മാതൃകതയിൽ ബ്രസീൽ തങ്ങളുടെ 5th കിരീടവും സ്വന്തമാക്കി. അതായിരുന്നു ബ്രസീലിന്റെ അവസാന ലോകകപ്പ് കിരീടം. പിന്നീട് വന്ന വർഷങ്ങൾ യൂറോപ്പിന്റേതായിരുന്നു. 2006 ഇറ്റലിയും 2010 സ്പെയിനും ലോകകപ്പ് കിരീടം സ്വന്തമാക്കി.

നമ്മൾ വേൾഡ് കപ്പ് ചരിത്രത്തിന്റെ അവസാന താളുകളിലേക്ക് വരികയാണ്. കഴിഞ്ഞ 15 വർഷങ്ങളായി ഫുട്ബോൾ ലോകം ഭരിക്കുന്നത് രണ്ടു പേരാണ്, ലയണൽ മെസ്സിയും ക്രിസ്ത്യാനോ റൊണാൾഡോയും. ഇരുവരും എല്ലാ ക്യാമ്പ് ട്രോഫികളും റെക്കോർഡുകളും സ്വന്തമാക്കിയെങ്കിലും ഒരു ലോകകപ്പ് ഇല്ലാത്തത് വലിയൊരു കുറവായി അവശേഷിച്ചിരുന്നു. അങ്ങനെ ഫുട്ബോൾ ലോകം കണ്ട ഏറ്റവും വലിയ ആവേശം നിറഞ്ഞ 2022 ഖത്തർ ഫുട്ബോൾ. മരുഭൂമിയിലെ ആ കളിപ്പൂരം ഒരു സിനിമയെ വെല്ലുന്ന ക്ലൈമാക്സിലേക്കാണ് നീങ്ങിയത്. ഫൈനലിൽ മെസ്സിയുടെ അർജന്റീനയും എംബാപ്പയുടെ ഫ്രാൻസും തമ്മിൽ നേർക്കുനേർ. 3-3 എന്ന സ്കോറിൽ സമനിലയിലായ കളി പെനാൽറ്റി ഷൂട്ടിലേക്കാണ് നീങ്ങിയത്. ഒടുവിൽ ഫ്രാൻസിനെ തകർത്ത് മെസ്സി ആ കനക കിരീടത്തിൽ ചുംബിച്ചു. അതോടെ ഫുട്ബോൾ ചരിത്രത്തിലെ എക്കാലത്തെയും മികച്ച താരം ഗോട്ട് എന്ന സിംഹാസനത്തിലേക്ക് എത്തി. റൊണാൾഡോയുടെ ക്യാപ്റ്റൻസിയിലെ പോർച്ചുഗലും നെയ്മറിന്റെ ബ്രസീലും ഒക്കെ കണ്ണുനീരോടെ മടങ്ങിയെങ്കിലും ആ ലോകകപ്പ് ആരാധകർക്ക് സമ്മാനിച്ച ആവേശം ചെറുതല്ല.

അതെ സുഹൃത്തുക്കളെ, 1930 ഉറോഗ്യയിൽ തുടങ്ങിയ ആ കാൽപന്ത് കളി ഇന്ന് ലോകത്തിലെ കോടിക്കണക്കിന് മനുഷ്യരുടെ വികാരമായി മാറിക്കഴിഞ്ഞു. പെലെയും മർഡോണയും സിദ്ധനും മെസ്സിയും റൊണാൾഡോയും ഒക്കെ ഫുട്ബോൾ ചരിത്രത്തിലെ ഓരോ ഏടുകളാണ്. ഇനിയും പുതിയ താരങ്ങൾ വരും, പുതിയ ചരിത്രങ്ങൾ എഴുതപ്പെടും. പക്ഷേ ഫുട്ബോൾ എന്ന വികാരം എന്നും ഇതേപോലെ ഹൃദയത്തിൽ തന്നെ ഉണ്ടാകും. നാട്ടിലെ ചായക്കടകളിലെ തർക്കങ്ങളും വീട്ടിന്റെ മുകളിൽ ഉയർന്ന പതാകകളും രാത്രി ഉറക്കമൊഴിച്ച് കളി കാണുന്ന ആ സുഖവും പിന്നെ നാടൻ പന്തയങ്ങളും അത് വേറെ ഒന്നിനെ നൽകാൻ കഴിയില്ല. ഈ വർഷത്തെ ഫിഫ വേൾഡ് കപ്പ് ആരുയർത്തുമെന്ന് നമുക്ക് കാത്തിരിക്കാം. ഇത്രയും നേരം നിങ്ങളോടൊപ്പം കൂടെ ഉണ്ടായിരുന്നത് കീർത്തന. കേട്ടുകൊണ്ടിരിക്കാം റേഡിയോ കൊച്ചി 90 FM കമ്മ്യൂണിറ്റി റേഡിയോ.

0: ന്യൂമോണിയ അറിയേണ്ടതും ശ്രദ്ധിക്കേണ്ടതും. ഡോക്ടർ രാജീവ് ശാന്താറാം, മെഡിക്കൽ ഓഫീസർ, കാർഡിയാക് ആൻഡ് കോവിഡ് ഇന്റൻസീവ് കെയർ യൂണിറ്റ്സ്, PS മിഷൻ ഹോസ്പിറ്റൽ, മരട്, എറണാകുളം.
1: ന്യൂമോണിയ വളരെ ഗൗരവമേറിയ ഒരു സംഗതിയാണ്. ന്യൂമോണിയ ഒരു വില്ലനാണ്. ന്യൂമോണിയ കാരണം മരണം വരെ സംഭവിക്കാൻ സാധ്യതയുള്ളതുകൊണ്ട് ന്യൂമോണിയ എങ്ങനെയൊക്കെ തടയാൻ പറ്റുമോ അതിനുള്ള മുൻകരുതലുകളൊക്കെ നമ്മളെല്ലാവരും എടുക്കണം. ഉദാഹരണത്തിന്, വാക്സിൻ കൊടുക്കേണ്ട കുട്ടികൾക്കും വലിയ ആൾക്കാർക്കും നമ്മൾ വാക്സിൻ കൊടുക്കണം. സോപ്പും വെള്ളം ഇട്ട് കൈ കഴുകണം. അതുപോലെ വീട് വൃത്തിയായി സൂക്ഷിക്കണം. വായു മലിനീകരണം കുറയ്ക്കണം. അനാവശ്യ കെമിക്കലുകളുടെ ഉപയോഗം കുറയ്ക്കണം. നമുക്ക് ചുറ്റുമുള്ള പ്രതിരോധ ശേഷി കുറഞ്ഞിട്ടുള്ള ആൾക്കാർക്ക് അടിയന്തര സാഹചര്യത്തിൽ മെഡിക്കൽ ഹെൽപ്പ് ലഭ്യമാക്കാനുള്ള എല്ലാ സജ്ജീകരണങ്ങളും നമ്മൾ പ്രോത്സാഹിപ്പിക്കണം. കുഞ്ഞു കുട്ടികളിൽ മുലയൂട്ടുന്നത് നമ്മൾ പ്രോത്സാഹിപ്പിക്കണം. അതിലൂടെ അവർക്ക് പ്രതിരോധ ശേഷി നന്നായി ലഭിക്കുകയും ന്യൂമോണിയ വരാനുള്ള സാധ്യത ഗണ്യമായി കുറയ്ക്കാനും നമുക്ക് സാധിക്കും. അതുപോലെ തന്നെ ഒരു പക്ഷേ ന്യൂമോണിയ പിടിപെടുകയാണെങ്കിൽ സ്വയം ചികിത്സിക്കാതെ ആശുപത്രിയിൽ ഡോക്ടറെ പോയി സമീപിച്ച് വേണ്ട ടെസ്റ്റുകളൊക്കെ ചെയ്ത് അതിൻ്റെ കാരണം എന്താണോ അത് കണ്ടെത്തി അതിനുള്ള പ്രതിരോധ നടപടി സ്വീകരിക്കുകയും അതുപോലെ ഓക്സിജൻ കുറവാണെങ്കിൽ ഓക്സിജൻ സ്വീകരിക്കുകയും മറ്റ് സഹായം എല്ലാം വേണമെങ്കിൽ ഡോക്ടറിന്റെ നിർദ്ദേശം അനുസരിച്ചിട്ടുള്ള അടിയന്തര സഹായങ്ങൾ സ്വീകരിക്കാനും മടി കൂടാതെ ചെയ്യണം. ന്യൂമോണിയ നമുക്ക് ലോകത്തിൽ നിന്ന് പൂർണ്ണമായിട്ടും തുടച്ചു മാറ്റാൻ ചിലപ്പോൾ സാധിച്ചേക്കില്ല. പക്ഷേ ലോകാരോഗ്യ സംഘടനയും യുനിസെഫും ഒക്കെ ചേർന്ന് ഒരു ഗ്ലോബൽ ആക്ഷൻ പ്ലാൻ നടപ്പാക്കുന്നുണ്ട്. എന്തിനാണെന്ന് പറഞ്ഞാൽ ന്യൂമോണിയ വരാതെ നോക്കാനും ന്യൂമോണിയക്കെതിരെയുള്ള പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും ഒരു പക്ഷേ ന്യൂമോണിയ പിടിപെട്ടാൽ അടിയന്തരമായിട്ടുള്ള ചികിത്സ ലഭ്യമാക്കാനും ഇതിനാണ് ലോകാരോഗ്യ സംഘടന ശ്രമിക്കുന്നത്. കൃത്യമായിട്ടുള്ള നടപടി സ്വീകരിക്കുകയാണെങ്കിൽ വളരെ ഫലപ്രദമായിട്ട് നമുക്ക് ന്യൂമോണിയയെ ചികിത്സിച്ച് ജീവിതം നോർമൽ രീതിയിലേക്ക് മുന്നോട്ട് നയിക്കാൻ സാധിക്കും. നിർത്തുന്നു, നന്ദി.

0: ഭക്ഷ്യവിഷബാധയെ പറ്റിയുള്ള വാർത്തകൾ ഇടയ്ക്കിടെ സമൂഹത്തിൽ കേൾക്കാറുണ്ട്. മരണങ്ങൾ പോലും സംഭവിക്കാറുണ്ട്. പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കേണ്ട സാഹചര്യം വന്നാൽ ശുചിത്വമുറപ്പുള്ള ഭക്ഷണശാലകളെ മാത്രം ആശ്രയിക്കുക.
1: തുറന്നു വെച്ചിട്ടുള്ള ഭക്ഷണസാധനങ്ങൾ തീർച്ചയായും ഒഴിവാക്കുക.
0: പഴകിയ ഭക്ഷണസാധനങ്ങളല്ല നൽകുന്നതെന്ന് നിർബന്ധമായും ഉറപ്പാക്കുക. ഭക്ഷണശാലയുടെ മോടിയേക്കാൾ നിലവാരം ഉറപ്പാക്കി വേണം പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കാൻ. പൊതുജനശ്രദ്ധാർത്ഥം, റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

0: സിനിമ കൊട്ടക. വെള്ളിത്തിരിയുടെ അഭ്രപാളികളിൽ
1: തലച്ചോറിലുണ്ടാവുന്ന ക്ഷതങ്ങൾ, അൾഷൈമേഴ്സ്, ഡിമെൻഷ്യ, ഇതൊക്കെ മനസ്സിലാക്കിയാലേ
2: നമ്മള് നമ്മുടെ മക്കളെ എത്ര സ്നേഹിച്ചിട്ടും കാര്യമല്ലേ. എലിക്കുട്ടിയെ നമ്മുടെ അപ്പനമ്മമാരെ നമ്മളെങ്ങനെ നോക്കിയോ, അതാ നമുക്ക് തിരിച്ചു കിട്ടുന്നേ.
3: എത്ര ഉയരത്തിലും നിങ്ങൾ പറഞ്ഞോളൂ, ഞാൻ അയച്ചു തരാം. കാറ്റിന്റെ ഗതിക്കനുസരിച്ച് നിയന്ത്രിച്ച് ചന്ദ്രനിലെത്തിക്കാം.
0: കരയിപ്പിച്ചും ചിരിപ്പിച്ചും ചിന്തിപ്പിച്ചും കടന്നുപോയ മികച്ച ചലച്ചിത്രങ്ങളിലൂടെ.
4: മധുവന്തിയോ യമൻ കല്യാണിയോ? അതോ ഇല്ല, അതൊരിക്കലും മേഘമൽഹാർ അല്ല. ജനലിനോട് ചേർന്ന് കിടന്ന് ഒന്നുകൂടി കാതോർത്തു.
0: സിനിമ കൊട്ടക ഒന്നിടവിട്ട വെള്ളിയാഴ്ചകളിൽ രാത്രി 8 മണിക്കും പുനഃപ്രക്ഷേപണം തുടർന്നു വരുന്ന ഞായറാഴ്ച രാവിലെ 10 മണിക്കും. സിനിമ കൊട്ടക.

0: കേൾക്കാം മുലയൂട്ടലിന്റെ പ്രാധാന്യത്തെക്കുറിച്ച്. സംസാരിക്കുന്നു പീഡിയാട്രീഷ്യൻ ഡോക്ടർ ലിസി തോമസ്.
1: മുലപ്പാൽ കൊടുക്കുന്നത് കൊണ്ട് എന്തൊക്കെയാണ് ഗുണങ്ങളുള്ളത്? ആദ്യത്തെ ആ പ്രഗ്നൻസി കഴിഞ്ഞിട്ട് ഈ മുലപ്പാൽ മാത്രം കൊടുത്തു കഴിയുമ്പോൾ അവർക്ക് അമിനോറിയ, അതായത് പീരിയഡ്സ് വരാൻ ലേറ്റ് ആവും. അങ്ങനെ പീരിയഡ്സ് വരാൻ ലേറ്റ് ആയി കഴിയുമ്പോൾ അവരുടെ പ്രഗ്നൻസി, അത് അവർക്കൊരു ഗർഭ നിരോധന മാർഗം കൂടിയാണ്. അതായത് പ്രഗ്നൻസി ഡിലേഡ് ആവും, നെക്സ്റ്റ് പ്രഗ്നൻസി ഡിലേഡ് ആവാൻ ഹെൽപ്ഫുൾ ആണ്. അതുപോലെ അമ്മമാരുടെ വെയിറ്റ് കുറയാൻ ഹെൽപ്ഫുൾ ആണ്. അത് മാത്രമല്ല, ലോങ് ടേം ഇഫക്ട്സ് എന്താന്ന് വെച്ചാൽ ബ്രസ്റ്റ് ഫീഡിംഗ് ചെയ്യുന്ന അമ്മമാർക്ക് ബ്രസ്റ്റ് ക്യാൻസർ അതുപോലെ തന്നെ ഓവറി ക്യാൻസർ വരാനുള്ള സാധ്യത കുറവാണ് എന്ന് പഠനങ്ങൾ തെളിയിക്കുന്നു. അപ്പൊ അമ്മമാർക്ക് എന്തുകൊണ്ടും ബ്രസ്റ്റ് ഫീഡിംഗ് ഗുണകരമാണ്. കുഞ്ഞുങ്ങളുടെ കാര്യത്തിലാണെങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞു, മദർ ഇൻഫന്റ് ബോണ്ടിങ്ങിന് ഏറ്റവും ഫലപ്രദമാണ് ബ്രസ്റ്റ് ഫീഡിംഗ് ചെയ്യുന്നത്. അപ്പൊ നമ്മള് കുപ്പിപ്പാല് കൊടുക്കുന്ന ആ ഒരു ഇതും മുലപ്പാല് കൂട്ടുന്ന അമ്മയും തമ്മിൽ വ്യത്യാസം ഇല്ല എന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. തീർച്ചയായിട്ടും

അങ്ങനെ ഫീഡ് ചെയ്യുമ്പോൾ കുഞ്ഞുങ്ങളുമായിട്ടുള്ള ബോണ്ടിങ് വർദ്ധിക്കുകയാണ്. അതുപോലെ കുഞ്ഞുങ്ങൾക്ക് ശരീരത്തിലെ താപനില മെയിൻറ്റെയിൻ ചെയ്യാനൊക്കെ ഈ മുലപ്പാൽ കൊടുക്കുന്നത് നല്ലതാണ്. അതുപോലെ മുലപ്പാലിൽ മനുഷ്യ കുഞ്ഞിന് ആവശ്യമായിട്ടുള്ള എല്ലാ പോഷക ഘടകങ്ങളും വിറ്റമിൻ എ ഉൾപ്പെടെയുള്ള പോഷക ഘടകങ്ങൾ ധാരാളമുണ്ട്. അതുപോലെ കുഞ്ഞുങ്ങൾക്ക് ഉദര സംബന്ധമായിട്ടുള്ള ശ്വാസകോശ സംബന്ധമായിട്ടുള്ള ഇൻഫെക്ഷൻസ് വരാതിരിക്കുവാനും കുഞ്ഞുങ്ങളുടെ കാഴ്ചശക്തിക്കും ബുദ്ധിശക്തിക്കും ആവശ്യമായിട്ടുള്ള ഘടകങ്ങളെല്ലാം തന്നെ മുലപ്പാലിൽ ഉണ്ട്. ആദ്യത്തെ 6 മാസം എന്ന് പറഞ്ഞാൽ കുഞ്ഞിന് ദഹനം കുറവായിരിക്കും. അപ്പൊ എളുപ്പം ദഹിക്കാവുന്ന ഒരു ഭക്ഷണമാണ് കുഞ്ഞുങ്ങൾക്ക് മുലപ്പാൽ എന്ന് പറയുന്നത്. അത് മാത്രമല്ല അലർജി വരാതിരിക്കാൻ, പലപ്പോഴും നമ്മൾ പശുപാൽ അല്ലെങ്കിൽ മറ്റു പാലുകൾ കൊടുത്തു കഴിയുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് അലർജി, ശ്വാസകോശ സംബന്ധമായിട്ടുള്ള അലർജി, വലിവ് അല്ലെങ്കിൽ സ്കിൻ അലർജി എല്ലാം കാണാറുണ്ട്. അത് ഒഴിവാക്കാൻ മുലപ്പാൽ കൊടുക്കുന്നത് തന്നെയാണ് എപ്പോഴും നല്ലത്.

ലളിതമധുരമയ ഗാനം പോലും കരളിലമൃത മഴ ആരോ പാടും. ലളിതമധുരമയ ഗാനം പോലും കരളിലമൃത മഴ ചൊരിയുമളവിലിളമിഴിക.

ലോകത്തെവിടെ നിന്നും റേഡിയോ കൊച്ചി 90 FM കേൾക്കാൻ പ്ലേസ്റ്റോറിൽ സെർച്ച് ഓപ്ഷനിൽ റേഡിയോ കൊച്ചി എന്ന് ടൈപ്പ് ചെയ്യൂ. ഞങ്ങളുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

0: നിങ്ങളുടെ രചനാസൃഷ്ടികൾ റേഡിയോ പ്രക്ഷേപണ പരിപാടിയായി അവതരിപ്പിക്കപ്പെടാൻ റേഡിയോ കൊച്ചി 90 FM അവസരമൊരുക്കുന്നു. കഥയോ കവിതയോ അനുഭവക്കുറിപ്പുകളോ യാത്രാവിവരണങ്ങളോ നാടകങ്ങളോ ചിത്രീകരണങ്ങളോ എന്തുമാവട്ടെ, നിങ്ങളുടെ രചനകൾ ഞങ്ങൾക്ക് അയച്ചു തരിക. തിരഞ്ഞെടുക്കപ്പെടുന്നവ റേഡിയോ ശബ്ദമായി പുനർജനിക്കും. വിശദവിവരങ്ങൾക്ക് റേഡിയോ കൊച്ചിയുമായി ബന്ധപ്പെടുക. ഫോൺ നമ്പർ 6238810555. നമ്പർ ഒരിക്കൽ കൂടി 6238810755. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

നല്ല ഭക്ഷണശീലത്തിലൂടെ പോഷകക്കുറവ് പരിഹരിക്കാം, ആരോഗ്യം മെച്ചപ്പെടുത്താം, അതോടൊപ്പം രോഗങ്ങളിൽ നിന്ന് സംരക്ഷണവും നേടാം. പൊതുജന ശ്രദ്ധാർത്ഥം റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

0: ലോകത്തെവിടെ നിന്നും റേഡിയോ കൊച്ചി 90 FM കേൾക്കാൻ പ്ലേ സ്റ്റോറിൽ സെർച്ച് ഓപ്ഷനിൽ റേഡിയോ കൊച്ചി എന്ന് ടൈപ്പ് ചെയ്യൂ. ഞങ്ങളുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

0: ഭക്ഷ്യവിഷബാധയെ പറ്റിയുള്ള വാർത്തകൾ ഇടയ്ക്കിടെ സമൂഹത്തിൽ കേൾക്കാറുണ്ട്. മരണങ്ങൾ പോലും സംഭവിക്കാറുണ്ട്. പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കേണ്ട സാഹചര്യം വന്നാൽ ശുചിത്വമുറപ്പുള്ള ഭക്ഷണശാലകളെ മാത്രം ആശ്രയിക്കുക.
1: തുറന്നു വെച്ചിട്ടുള്ള ഭക്ഷണസാധനങ്ങൾ തീർച്ചയായും ഒഴിവാക്കുക.
0: പഴകിയ ഭക്ഷണസാധനങ്ങളല്ല നൽകുന്നതെന്ന് നിർബന്ധമായും ഉറപ്പാക്കുക. ഭക്ഷണശാലയുടെ മോടിയേക്കാൾ നിലവാരം ഉറപ്പാക്കി വേണം പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കാൻ. പൊതുജനശ്രദ്ധാർത്ഥം റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

റേഡിയോ കൊച്ചി 90 FM ആരോഹി എന്ന കർണാടക സംഗീത പഠന ക്ലാസ്സുകളിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം. കർണാടക സംഗീതത്തിൻ്റെ പ്രാരംഭ വരിശകളാണ് നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ ധാട്ട് വരിശകളാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. ധാട്ട് വരിശയിലെ മൂന്നാമത്തെ വരിശ വരെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിരുന്നു. ഇന്ന് നാലാമത്തെ ധാട്ട് വരിശയാണ് നമ്മൾ പഠിക്കുന്നത്. വക്ര രീതിയിലാണ് സ്വരങ്ങൾ വരുന്നത് എന്നതുകൊണ്ട് നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ നമുക്ക് ഈ വരിശകൾ പാടുവാൻ സാധിക്കുകയുള്ളൂ. ക്ലാസ്സുകൾ ശ്രദ്ധിച്ചിരുന്ന് കേൾക്കുക. എൻ്റെ പേര് നീലംപേരൂർ സുരേഷ് കുമാർ. എന്നോടൊപ്പം ഇവിടെ കർണാടക സംഗീത പഠനത്തിലേക്കായി എത്തിയിരിക്കുന്നത് തൃപ്പൂണിത്തുറയിലുള്ള ദേവകി, കലൂരുള്ള ഐശ്വര്യ, കങ്ങരപ്പടി നിവാസിനിയായ അന്നാമറി, മാവേലിക്കരയിലുള്ള ഏഞ്ചൽ എന്നീ കുട്ടികളാണ്. ധാട്ടുവരിശ നാലാമത്തെ വരിശയിലേക്ക് നമുക്ക് കടക്കാം.

നിരന്തരമായ സാധകം മൂലമേ ഈ വരിസകളൊക്കെ തന്നെ നാല് കാലം പാടാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ശ്രോതാക്കളെല്ലാവരും തന്നെ എല്ലാ ദിവസവും പ്രാക്ടീസ് ചെയ്ത് ഈ വരിസകൾ ഉറപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഇന്നത്തെ ക്ലാസ് നമുക്കിവിടെ അവസാനിപ്പിക്കാം.

ആഴ്ച തോറുമുള്ള എറണാകുളത്തെ വിശേഷങ്ങൾ അറിയാൻ കേൾക്കൂ റേഡിയോ കൊച്ചി 90 FM എറണാകുളം ഡയറീസ്. എല്ലാ വെള്ളിയാഴ്ചയും രാത്രി 7 മണിക്ക് എറണാകുളം ഡയറീസിന്റെ പുനഃപ്രക്ഷേപണം ശനിയാഴ്ച രാവിലെ 7 മണിക്ക്. എറണാകുളത്തെ വിശേഷങ്ങൾ അറിയാം, കേൾക്കൂ റേഡിയോ കൊച്ചി 90 FM എറണാകുളം ഡയറീസ്.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM, എന്നും നിങ്ങൾക്കൊപ്പം. സിനിമ കൊട്ടക നിർവഹണം നന്ദിനി.
1: ഭാർഗവീ നിലയം.

രാത്രിയിൽ ഇരുളിന്റെ മറവിൽ വെള്ള സാരിയുടുത്ത ആരെങ്കിലും കാണുന്നുണ്ടോ എന്ന് നമ്മളിൽ പലരും സംശയിക്കാറില്ലേ? ഒറ്റയ്ക്കിരിക്കുമ്പോൾ പുറകിൽ ആരെങ്കിലും ഉണ്ടോ എന്ന് ഇടങ്കണ്ണിട്ട് നോക്കാറില്ലേ? പതിവിൽ നിന്നും വ്യത്യസ്തമായി എന്തെങ്കിലും ശബ്ദം കേട്ടാൽ ഒന്ന് ഞെട്ടാറുമുണ്ട്. ഒഴിഞ്ഞുകിടക്കുന്ന മാളികകൾ കണ്ടാൽ

0: ഇതിനെ ഭാർഗവി നിലയം എന്ന തമാശയ്ക്ക് വിശേഷിപ്പിക്കാറുമുണ്ട്. അതെ, ഭാർഗവി നിലയം. വർഷങ്ങൾക്കിപ്പുറം ഭാർഗവിയുടെ കഥ നിങ്ങളിലേക്ക് എത്തിക്കാനുള്ള ഒരു ശ്രമമാണ് ഞാനിവിടെ നടത്തുന്നത്. നിലാവുള്ള ഒരു രാത്രി, ജ്വലിച്ചു നിൽക്കുന്ന പൂർണചന്ദ്രൻ, പ്രപഞ്ചം നിശബ്ദതയിൽ മുഴുകി നിൽക്കുകയാണ്. ഒന്നും, ഒരില പോലും അനങ്ങുന്നില്ല. ഉയർന്ന കന്മതിലുകളാൽ ചുറ്റപ്പെട്ട ഒരു വലിയ പറമ്പ്, വൃക്ഷങ്ങൾക്കു നടുവിൽ ഒരു രണ്ടുനില മാളിക, അതിൽ വെളിച്ചമില്ല. വാതിലുകളും ജനലുകളും അടഞ്ഞുകിടക്കുന്നു. ഇലപ്പടർപ്പുകളുടെ ഇടയിലൂടെ അരണ്ട വെളിച്ചത്തിൽ ആ മാളിക കാണാം. അതാണ് ഭാർഗവി നിലയം. ഇരുട്ടിന്റെ ആ കനത്തിൽ രണ്ട് പൂച്ചക്കണ്ണുകൾ വിജനമായ ആ മാളികയെ എത്തിനോക്കി, ശേഷം വിജനതയിലേക്കു തന്നെ ഓടിപ്പോയി. വീണ്ടും നിശബ്ദത. കോവണിപ്പടി കയറിയിറങ്ങുന്ന ശബ്ദങ്ങൾക്കിടയിലൂടെ വെള്ളവസ്ത്രം ധരിച്ച ഒരു സ്വപ്നസുന്ദരിയെ ഇപ്പോൾ വ്യക്തമായി കാണാം. നിമിഷനേരം കൊണ്ട് ആ രൂപവും മാഞ്ഞു. രാത്രി പകലിന് വഴിമാറി. സ്വസ്ഥമായി എഴുതാനും ആലോചിക്കാനും വേണ്ടി ഒരു വീടന്വേഷിച്ചു നടന്ന ഒരു സാഹിത്യകാരനെ ആരോ ആ മാളിക കാണിച്ചുകൊടുത്തു. അയാൾ അത് വാടകയ്ക്കെടുക്കുകയും പിറ്റേന്ന് തന്നെ താമസം ആരംഭിക്കുകയും ചെയ്തു.
1: എനിക്ക് വേണ്ടി കാത്തിരുന്ന സുന്ദരിയായ യുവതിയെ പോലെ എനിക്ക് ആ ഇത്രയും കാലം കാത്തിരുന്ന മനോഹര ഭവനമേ, നിനക്ക് വന്ദൻ. എനിക്കായി നീ ആശിസ്സുകൾ നേരുന്നു.

0: ഭാർഗവിയെക്കുറിച്ചോ ആ വീടിനെ പറ്റിയോ അറിയാത്ത സാഹിത്യകാരൻ അവിടം വൃത്തിയാക്കുകയും സാധാരണ പോലെ താമസിക്കാനും തുടങ്ങി. പക്ഷേ വൈകാതെ തന്നെ അയാൾക്ക് എന്തൊക്കെയോ പന്തികേട് തോന്നുകയും ചെയ്തു.
1: മനസ്സിലായി, അത് തുടരാൻ പാടില്ല.
2: ഇറക്കി പോയി സാർ,
3: വേഗം പോണം സാർ.
4: സ്റ്റൂപ്പിഡ് ഫൂൾസ്.
1: കണ്ടത് വളരെ നന്നായി.
4: എനിക്കുള്ള എഴുത്തുകളും മറ്റും
1: സാറിനെ കേട്ടിട്ടുണ്ട്. വീട് ഏതാണ് സാർ?
4: കുറെ അങ്ങോട്ട് ചെല്ലുമ്പോ ഇടത് വശത്ത് ഒഴിഞ്ഞു കിടന്നിരുന്ന ആ മാളിക.
1: ഇതേ റോഡില്ലേ?
4: ആ സാർ, ആ സാർ.
5: ഞാനിവിടെ അടുത്തൊരു വീട് വാടക എടുത്തിട്ടുണ്ട്. പതിവായി ഉച്ചയ്ക്കും രാത്രിയും ഊണ് വേണം.
4: ഓ,
5: അത് അങ്ങോട്ട് കൊടുത്തയച്ചാൽ നന്നായിരുന്നു.
6: കൊടുത്തയക്കാം സാർ.
5: ഇത് അഡ്വാൻസ് ആയിട്ടിരിക്കുന്നു.
6: ഓ, സന്തോഷം. അപ്പൊ പിന്നെ വീട് ഏതാണ് സാറ്?
1: ഇവിടെ തന്നെ, ഈ റോഡില്, ആ ഇടതുവശത്ത് ഒഴിഞ്ഞു കിടന്ന മാളിക.

0: സാറേ, ഇവിടുത്തെ ചോറ്റു പാത്രം കേടുവന്നിരിക്കുക.
1: സാരമില്ല, ഇവിടെ വന്നുണ്ടോളാം.
2: സുഹൃത്തുക്കളുമായുള്ള അന്തിചർച്ചയിൽ നിന്നാണ് ഭാർഗവിയെപ്പറ്റിയും ആ മാളികയെപ്പറ്റിയും സാഹിത്യകാരൻ അറിയുന്നത്.
3: സമയം പറയും, ഞാൻ ഇറങ്ങട്ടെ.
4: എവിടേക്ക്?
3: പുതിയ താമസ സ്ഥലത്തേക്ക്.
4: പുതിയ താമസ സ്ഥലം?
3: നിങ്ങൾ അന്വേഷിച്ച സ്ഥലമില്ല, ഞാൻ അന്വേഷിക്കുമ്പോ ഉണ്ട്. രണ്ട് ദിവസം ഒരു കറക്കം, ഇതേ കിടക്കുമ്പോ എന്നെയും കാത്തൊരു മാളിക. രണ്ടു മാസത്തെ വാടക മുൻകൂറായിട്ട് ചോദിച്ചുള്ളൂ, അത് കൊടുത്ത് താക്കോലും വാങ്ങി ഇന്ന് അങ്ങോട്ട് താമസവും മാറ്റി.
4: നല്ല വീടാണ്, ഏകാന്തതയുണ്ട്, ഇരുന്ന് വല്ലതുമൊക്കെ എഴുതാനും പറ്റും. ആവശ്യം കഴിഞ്ഞ് മൂന്ന് മുറികൾ ഒഴിഞ്ഞുകിടപ്പുണ്ട്.
3: മൂന്ന് മുറികൾ ഒഴിഞ്ഞുകിടപ്പുണ്ട്.
4: കുഞ്ഞുങ്ങളെ, മനോഹരമായ പറമ്പ്, സുന്ദരമായ മാളിക,

0: റോഡ് സൈഡ് ഐഡിയൽ പ്ലേസ്. ഞങ്ങളും വരാം.
1: എന്താ റെഡി?
0: അവിടെ ഇലക്ട്രിക് ലൈറ്റ് ഇല്ല.
2: അത് സാരമില്ല, എവിടെയായാലും ഞാൻ റെഡി.
0: വരുന്ന പത്രങ്ങളും മാസികകളും കാശേറിയില്ലാതെ വായിക്കാമല്ലോ.
3: ഏത് റോഡിലാണ് ഈ വീട്?
4: ഇതേ റോഡിൽ.
1: ഇതേ റോഡിലും?
4: യെസ് സർ.
3: എന്താ ദൈവമേ?
4: ഭാർഗവി നിലയം.
3: എന്താ ആരുമൊന്നും മിണ്ടാത്തേ?
5: അത് മനുഷ്യർക്ക് താമസിക്കാൻ കൊള്ളില്ല.
1: അവിടെ ഒരു രക്തരക്ഷസ് കുടിയിരിപ്പുണ്ട്.
4: രക്തരക്ഷസ് വേണമെങ്കിൽ താഴെ ഏതെങ്കിലും മുറി താമസിക്കട്ടെ.
3: ഞാൻ മോളിൽ താമസിക്കും.
2: ചെന്ന് താമസിച്ചു നോക്ക്.
4: ഞാൻ എവിടെയെല്ലാം താമസിച്ചിരിക്കുന്നു വിശദാമുണ്ടാകും.
5: ഇതതുപോലെയല്ല. നിങ്ങൾ രാത്രി അവിടെ ഉറങ്ങുമ്പോൾ ജനലുകളെല്ലാം പട്ടപ്പട്ടാ നടയും.
6: പൈപ്പുകൾ തുറന്ന് വെള്ളം വീഴുന്ന ശബ്ദം കേൾക്കും. ഓണിപ്പടിയിൽ ആരോ ടപ് ടപ് കയറുന്നതോ ഇറങ്ങുന്നതോ ചിലങ്കകളുടെ ശബ്ദം. ചിലിം കിലിം ചിലിം. പിന്നെ നെഞ്ചത്തിരുന്ന് കഴുത്തിനിഞ്ഞക്കും.
4: എന്റെ ഹൃദയം പരിശുദ്ധമാണ്, എന്നെ ഉപദ്രവിക്കില്ല. ആ വേണമെങ്കിൽ ഞാൻ രക്തരക്ഷസിന്റെ കഥ എഴുതാം. ആരാണ് ഈ രക്തരക്ഷസ്?
3: ആ വീട്ടിലെ ഓമനസന്ധ. 21 വയസ്സ്, BA ഫൈനലിന് പഠിക്കുകയായിരുന്നു.
4: പേര് ഭാർഗവി. പെണ്ണാണല്ലേ, പറഞ്ഞാ മനസ്സിലാവും. വിദ്യാഭ്യാസമുണ്ട്.
5: ആ എന്നിട്ട്?
3: പരമസുന്ദരി, കുറച്ചേ സംസാരിക്കും. വെളുത്ത് പാകത്തിന് പൊക്കം, പാട്ട് ഡാൻസ് എല്ലാം അറിയാമായിരുന്നു.
4: അത് ശരി.
6: ആ വീട്ടിൽ വലിയ ആഴമുള്ള ഒരു കിണറുണ്ട്.
4: ആഴമുണ്ട്. ഞാൻ ചെന്ന ഉടനെ ഒരു വലിയ കല്ലെടുത്തിട്ട് നോക്കി.
3: നല്ല തുടക്കം. ആ കിണറ്റിലാണ് അവൾ ചാടിച്ചത്തു.
4: കാരണം?
3: പ്രേമനൈരാശ്യം.
4: ആരായിരുന്നു കാമുകൻ?
3: ഒരു ശശികുമാർ.
4: അയാളിപ്പോ എവിടെ
3: പോയി? എവിടെയാണെന്ന് അറിഞ്ഞുകൂടാ. പാട്ട് എഴുതും, ഡാൻസ് കമ്പോസ് ചെയ്യും. താമസം ഭാർഗവി നിലയത്തിന്റെ തൊട്ടടു.
1: എന്നിട്ട്? രണ്ടുപേരും ദിവ്യ പ്രേമത്തിൽ. ഭാർഗവിക്ക് ചിരിക്കാൻ വളരെ ഇഷ്ടമായിരുന്നു. തമാശ കേട്ടാൽ ചിരിക്കും, കണ്ടാൽ ചിരിക്കും. ഒരു ചിരി കൊടുക്ക. ഇപ്പൊ പെണ്ണിന് ഭയങ്കര പുരുഷവിദ്വേഷം.
4: പുരുഷവിദ്വേഷം ഉണ്ടല്ലേ.
6: പകലും അപ്പറമ്പിൽ കയറാൻ ആളുകൾക്ക് ഭയമാണ്.
4: ഏതായാലും ഞാൻ അങ്ങോട്ട് പോവുകയാണ്.
3: പോകരുത്, ഇവിടെ താമസിക്കും.
7: കേട്ടുപരിചയം മാത്രമുള്ള ഭാർഗവിയോട് സാഹിത്യകാരന് എന്തെന്നില്ലാത്ത സഹതാപവും അനുകമ്പയും തോന്നി. അന്നു മുതൽ ആ വീട്ടിൽ ഇപ്പോഴുമുണ്ട് എന്ന് കരുതപ്പെടുന്ന ഭാർഗവിയോട് സാഹിത്യകാരൻ സംസാരിക്കാൻ തുടങ്ങി. മറുപടി കിട്ടില്ല എന്നറിഞ്ഞിട്ടും ഭാർഗവി കുട്ടി എന്ന് അഭിസംബോധന ചെയ്തുകൊണ്ട് ചോദ്യങ്ങൾ ചോദിക്കുകയും ചെയ്തു.
4: ഭാർഗവിക്കുട്ടിയെപ്പറ്റി പല കഥകളും ഞാൻ കേട്ടു. ഞാനതൊന്നും വിശ്വസിക്കുന്നില്ല. ഭാർഗവിക്കുട്ടി ചിരിക്കണമെങ്കിൽ വഴിയുണ്ടാക്കാം. ഞാൻ കുറെ തമാശ കഥകൾ എഴുതി വായിച്ചു കേൾപ്പിക്കാം. ഭാർഗവിക്കുട്ടി ശ്രദ്ധിച്ചു കേൾക്ക്. കയ്യിലുണ്ടായിരുന്ന കാശ് 2 മാസത്തെ വാടക കൊടുത്തു. എനിക്ക് പോകാൻ വേറെ ഇടമില്ല. കയ്യിൽ കാര്യമായിട്ട് കാശുമില്ല.
7: കൊല്ലുകയാണെങ്കിൽ വേദനിപ്പിക്കാതെ കൊല്ലാൻ അപേക്ഷിച്ചുകൊണ്ട് അയാൾ ആ ദിവസത്തിന് വിട പറഞ്ഞു. പിറ്റേ ദിവസവും ഭാർഗവി എന്ന രക്തരക്ഷസിനെ കുറിച്ചുള്ള പല കഥകളും പലരിൽ നിന്നും കേട്ടു. അനുഭവ കഥകളും കൂട്ടത്തിലുണ്ടായിരുന്നു. പ്രണയനൈരാശ്യത്താൽ കിണറ്റിൽ ചാടി മരിച്ച, ഇപ്പോൾ ഒരു ദുരാത്മാവായി പുരുഷന്മാരെ കൊല്ലുന്ന ഭാർഗവിയെ പക്ഷേ സാഹിത്യകാരന് അങ്ങനെ കാണാൻ കഴിഞ്ഞില്ല. വിഷാദമോഹനമായ ഒരു മധുര കാവ്യമായിട്ടാണ് അയാൾ ഭാർഗവിക്കുട്ടിയെ വിശേഷിപ്പിച്ചത്. അങ്ങനെ അയാൾ ഭാർഗവിയുടെ കഥ എഴുതാൻ തീരുമാനിച്ചു.
4: ഭാർഗവിക്കുട്ടി, ഒരാശയം എന്റെ മനസ്സിൽ ഉദിച്ചിരിക്കുന്നു. ഭാർഗവിക്കുട്ടിയെ പറ്റി ഒരു കഥ എഴുതാൻ ഞാൻ വിചാരിക്കുന്നു. ആളുകൾ നിന്നെപ്പറ്റി പറയുന്ന നുണകളല്ല,
8: ഭാർഗവിക്കുട്ടിയുടെ സത്യമായ കഥ.
4: മതിലിന്റെ അപ്പുറത്തുള്ള വീട്ടിൽ ശശികുമാർ.

ഭക്ഷ്യവിഷബാധയെ പറ്റിയുള്ള വാർത്തകൾ ഇടയ്ക്കിടെ സമൂഹത്തിൽ കേൾക്കാറുണ്ട്. മരണങ്ങൾ പോലും സംഭവിക്കാറുണ്ട്. പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കേണ്ട സാഹചര്യം വന്നാൽ ശുചിത്വമുറപ്പുള്ള ഭക്ഷണശാല

കഴിക്കാൻ പൊതുജന ശ്രദ്ധാർത്ഥം റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM, എന്നും നിങ്ങൾക്കൊപ്പം.

നമസ്കാരം. റേഡിയോ കൊച്ചി 90 FM എല്ലാ ശ്രോതാക്കൾക്കും എൻ്റെ നമസ്കാരം. ഞാൻ ഡോക്ടർ സജീഷ്, കൊച്ചി ആശ്രം മെഡിസിറ്റിയിലെ കാർഡിയോളജി വിഭാഗത്തിലെ സ്പെഷ്യലിസ്റ്റാണ്. അപ്പോൾ ഹൃദയാരോഗ്യത്തെ സംബന്ധിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്, ഹൃദ്രോഗം എന്ന് പറയുന്നത് ഒരു മാരക രോഗമായിട്ടോ മാറ രോഗമായിട്ടോ നമ്മൾ കാണേണ്ടതില്ല. വൈദ്യശാസ്ത്രം ഒരുപാട് മാറിക്കഴിഞ്ഞു, നമ്മുടെ ആരോഗ്യരംഗം ഒരുപാട് മാറിക്കഴിഞ്ഞു, സംവിധാനങ്ങളുണ്ട്, ചികിത്സകളുണ്ട്. കൃത്യമായി നേരത്തെ തന്നെ രോഗലക്ഷണങ്ങൾ മനസ്സിലാക്കി രോഗനിർണയം നടത്തിയാൽ, അതിനാവശ്യമായ ചികിത്സ നടത്തിയാൽ, നമ്മുടെ ജീവിതശൈലിയിൽ ആവശ്യമായ മാറ്റങ്ങൾ വരുത്തിയാൽ, അത് നിർബാധം ചികിത്സ തുടരേണ്ട കാലത്തോളം തുടർന്നാൽ ആരോഗ്യം സംരക്ഷിക്കപ്പെടാവുന്ന തരത്തിൽ വളരെ നല്ലൊരു സാഹചര്യം ഇന്ന് നമുക്ക് ഹൃദയാരോഗ്യത്തിന് ഉണ്ട്. ഹൃദ്രോഗത്തിന് ചികിത്സയുണ്ട്. പൂർണ്ണമായ ആരോഗ്യത്തേക്ക് തിരിച്ചു വരാൻ പറ്റും. അതിനുള്ള ശീലങ്ങളും അതിനുള്ള പ്രവർത്തനങ്ങളും ആവട്ടെ നമ്മുടെ ജീവിതശൈലിയിൽ നമ്മൾ മാറ്റം വരുത്തേണ്ടത്. പ്രത്യേകിച്ചും പുകവലിയുടെ അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ലഹരി പദാർത്ഥങ്ങളുടെ ദുരുപയോഗം നമ്മൾ നിർത്തേണ്ടതുണ്ട്. നമ്മുടെ ഭക്ഷണക്രമം, ആരോഗ്യ സംരക്ഷണത്തിന് ആവശ്യമായ വ്യായാമം, ആവശ്യമായ ഉറക്കം, എല്ലാ നല്ല ശീലങ്ങളിലേക്കും പോയാൽ ഹൃദയാരോഗ്യം സംരക്ഷിക്കാനോ അല്ലെങ്കിൽ ഹൃദ്രോഗം തടയാനോ നമുക്ക് സാധിക്കും. അതിന് എല്ലാവർക്കും കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു.

കൊച്ചി 90 FM ഫോറെവർ വിത്ത് യു, എന്നും നിങ്ങൾക്കൊപ്പം. റേഡിയോ കൊച്ചി 90 FM വോക്സ് പോപ്പുലി, വോയിസ് ഓഫ് ദ പീപ്പിൾ. എല്ലാവർക്കും നമസ്കാരം. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM കമ്മ്യൂണിറ്റി റേഡിയോ. ഞാൻ കീർത്തന. എന്തൊക്കെയുണ്ട് കൊച്ചിക്കാരെ വിശേഷങ്ങൾ? സുഖം തന്നെയല്ലേ? സുഖം എന്ന് പറയാൻ നമുക്ക് ഒരു മടിയുമില്ല. പക്ഷേ ഒറ്റ മഴ പെയ്താൽ കൊച്ചിയുടെ മൂടങ്ങ് മാറും അല്ലേ? പുറത്തേക്ക് നോക്കുമ്പോൾ ദ റോഡും കനായും തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥ. MG റോഡും കല്ലൂരും KSRTC പരിസരവും ഒക്കെ ഒരു സ്വിമ്മിംഗ് പൂൾ പോലെ ആയിട്ടുണ്ടാകും. നമ്മൾ കൊച്ചിക്കാർക്ക് മഴയെന്ന് പറഞ്ഞാൽ പ്രണയവും ചായയും മാത്രമല്ല, വെള്ളക്കെട്ടും കൂടിയാണ്. ഓട്ടച്ചേട്ടന്മാർക്ക് വണ്ടി ഇറക്കാൻ പറ്റുന്നില്ല, കടയിൽ വെള്ളം കയറി വ്യാപാരികൾ വിഷമിക്കുന്നു, ജോലിക്ക് പോകുന്നവരും വിദ്യാർത്ഥികൾക്കും വഴിയിൽ കുടുങ്ങിക്കിടക്കുന്നു. സ്മാർട്ട് സിറ്റി എന്ന് നമ്മൾ അഭിമാനത്തോടെ വിളിക്കുന്ന നമ്മുടെ കൊച്ചിയിൽ എന്തുകൊണ്ടാണ് ഒരു ചെറിയ മഴ പെയ്താൽ പോലും ഇങ്ങനെ വെള്ളം പോകുന്നത്? ഇതിനൊരു ശാശ്വത പരിഹാരം വേണ്ടേ? അതുകൊണ്ട് ഇന്ന് നമ്മൾ സംസാരിക്കും.

0: ജീവിക്കുന്നത് കൊച്ചിയിലെ വെള്ളക്കെട്ടിനെ കുറിച്ചാണ്. നമ്മുടെ നാട്ടുകാർക്കും കടയുടമകൾക്കും ഓട്ടോ ഡ്രൈവർമാർക്കുമൊക്കെ ഇതിനെപ്പറ്റി എന്താണ് പറയാനുള്ളത് എന്ന് നമുക്ക് കേൾക്കാം.
1: ഹലോ.
2: ഹലോ,
1: എവിടെ നാട്?
2: കൊച്ചിയിലാണ്.
1: അപ്പൊ ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിച്ചോട്ടെ, കൊച്ചിയിലെ വെള്ളക്കെട്ട് നിങ്ങളുടെ ദൈനംദിന ജീവിതത്തെ എത്രത്തോളം ബാധിക്കുന്നുണ്ട്?
2: ഒരുപാട് നല്ലൊരു എഫക്ട് തന്നെ ഉണ്ട്. ഡെയിലി ഇപ്പോൾ പിള്ളേർക്ക് കോളേജിലും പിന്നെ ഓഫീസിൽ വർക്ക് ചെയ്യുന്നവർക്ക് ഓഫീസിൽ പോകാനും പറ്റുന്നില്ല. പിന്നെ സാധനങ്ങൾ എന്തെങ്കിലും വാങ്ങണമെങ്കിൽ അതും പറ്റുന്നില്ല. റോഡിൽ ഫുള്ളും ഫുൾ വെള്ളം നിറഞ്ഞു കെട്ടി നിൽക്കുക.
1: ഇപ്പോൾ ഒരു സാധാരണ ഒരു ചെറിയ മഴ പെയ്താൽ പോലും നിങ്ങളുടെ വീടിലോ പരിസരങ്ങളിലോ വെള്ളം കയറിയിട്ടുണ്ടോ?
2: വീട്ടിൻ്റെ ഉള്ളിൽ കയറിയിട്ടില്ല, പക്ഷേ മുറ്റത്ത് ആ സൈഡിലൊക്കെ മുട്ട് വരെ വെള്ളം കയറാറുണ്ട്. പിന്നെ ഇപ്പോൾ നോക്കുകയാണെങ്കിൽ കലൂർ, എറണാകുളം സൗത്തിലൊക്കെ ആകുമ്പോൾ വീട്ടിൻ്റെ ഉള്ളിലും വെള്ളം കയറുന്ന അവസ്ഥകൾ വന്നിട്ടുണ്ട്.
1: വെള്ളക്കെട്ട് കാരണം നിങ്ങൾ എപ്പോഴെങ്കിലും ജോലി സ്ഥലത്ത് സ്കൂളിലോ പോകാൻ കഴിയാതെ വന്നിട്ടുണ്ടോ?
2: ഒരുപാട് തവണ. രാവിലെ വെളിയിൽ ഇറങ്ങുമ്പോൾ നോക്കുമ്പോൾ വണ്ടി എടുക്കാൻ പറ്റാത്ത അവസ്ഥ, അത്രയ്ക്കും വെള്ളം ഫുള്ളായിട്ട് റോഡിൽ നിറഞ്ഞു നിൽക്കുക. പിന്നെ റോഡിൽ വെള്ളം ഉള്ളതുകൊണ്ട് ബസ് വരില്ല, അതേപോലെ തന്നെ സ്കൂളിലേക്ക് കുട്ടികളെയും വിടാൻ പറ്റാത്ത അവസ്ഥ ഒരുപാട് തവണ ഉണ്ടായിട്ടുണ്ട്.
1: കൊച്ചിയിലെ ഏറ്റവും മോശം വെള്ളക്കെട്ടുള്ള പ്രദേശം ഏതെന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ?
2: അങ്ങനെ ചോദിച്ചാൽ ഇപ്പോൾ MG റോഡ്, കലൂർ ബസ് സ്റ്റാൻഡ്, പിന്നെ ഇൻഫോ പാർക്ക്, അങ്ങനെ കുറേ സ്ഥലങ്ങളിൽ. ഇനിയും കുറേ സ്ഥലങ്ങളുണ്ട്. എൻ്റെ ഒരു അറിവിൽ ഇതല്ലോ. ഇവിടെ ഒന്നും വെള്ളക്കെട്ട് ഇപ്പോഴും മാറിയിട്ടില്ല. ഇപ്പോഴും അവിടെ തന്നെ വെള്ളം കെട്ടി നിൽക്കുന്നുണ്ട്.
1: വെള്ളക്കെട്ടുള്ള റോഡുകളിലൂടെ യാത്ര എത്രത്തോളം സുരക്ഷിതമാണെന്ന് കരുതുന്നു? അപകടങ്ങൾ നേരിട്ടിട്ടുണ്ടോ?
2: റോഡിൽ വെള്ളം കെട്ടി നിൽക്കുമ്പോൾ യാത്രകൾ സേഫ് തന്നെയല്ല. ഇഷ്ടംപോലെ അപകടം കണ്ടിട്ടുമുണ്ട്, നേരിട്ടിട്ടുമുണ്ട്. വണ്ടിയെടുത്ത് ഇറങ്ങുമ്പോൾ ചില സമയത്ത് വെളിയിൽ ഉണ്ടാവില്ല. പിന്നെ കുറച്ച് കഴിയുമ്പോൾ മഴ പെയ്ത് വെള്ളം കെട്ടുള്ള സ്ഥലത്ത് പോകുമ്പോൾ സൈലൻസറിൽ വെള്ളം കയറലും, പിന്നെ അങ്ങനെ കുറേ ബുദ്ധിമുട്ടുണ്ടാവല്, പെട്ടെന്ന് ബ്രേക്ക് പിടിക്കും, ബ്രേക്ക് പിടിക്കാൻ പറ്റായുക, അങ്ങനെ. പിന്നെ വണ്ടികൾ പോകുമ്പോൾ വെള്ളം തെറിച്ച് അങ്ങനെ ആക്സിഡൻറ്റ്, അങ്ങനെ കുറേ ആക്സിഡൻറ്റ് കണ്ടിട്ടുണ്ട്, അനുഭവിച്ചിട്ടുമുണ്ട്.
1: കൊച്ചിയിലെ വികസന പ്രവർത്തനങ്ങൾ വെള്ളക്കെട്ട് കൂടാൻ കാരണമായിട്ടുണ്ടോ?
3: കാരണമായിട്ടുണ്ട്. ഇവിടെ കായലുകൾ നികത്തുക, നികത്തിയിട്ട് കുറേ ബിൽഡിങ്ങുകൾ വെക്കുക, അത് സർക്കാരിന് വേണ്ടി അവർക്ക് നേട്ടങ്ങൾ നേടാൻ വേണ്ടിയാണ് ഇതെല്ലാം ഓരോന്ന് ചെയ്യുന്നത്. അതുകൊണ്ട് കാരണം നമ്മൾ വെള്ളം നിലനിർത്തേണ്ട ഈ സ്ഥലം അവർ നികത്തി വീഴുന്നതുകൊണ്ട് അത്രയും വെള്ളം വീണ്ടും ഇതിനകത്ത് താങ്ങേണ്ടതാണ്. ഈ വെള്ളം താങ്ങാത്തത് കൊണ്ട് വെളിയിലോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വെള്ളക്കെട്ടുണ്ടാവുക. വെള്ളക്കെട്ടുണ്ടാകുന്ന കാരണം പല അസുഖങ്ങളുണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് ജനങ്ങളെ ബുദ്ധിമുട്ടുക.
1: വെള്ളക്കെട്ടിലൂടെ വണ്ടി ഓടിക്കൊണ്ടിരിക്കുമ്പോൾ വണ്ടിക്ക് എന്തൊക്കെ കേടുപാടുകളാണ് സാധാരണ വരാറുള്ളത്?
4: കാരണം വണ്ടികളുടെ ഇപ്പോൾ ബൂട്ടുകളെല്ലാം പൊട്ടിപ്പോവും ഈ വെള്ളത്തിൽ കൂടി ഓടുമ്പോൾ. പിന്നെ ബ്രേക്ക് നഷ്ടപ്പെടാറുണ്ട് എന്ന് പറഞ്ഞാൽ ചവിട്ടി കഴിഞ്ഞാൽ ബ്രേക്ക് കിട്ടൂല. പിന്നെ ഇപ്പോൾ ഡിസ്ക് ബ്രേക്ക് ആയതുകൊണ്ട് കുറച്ച് ബ്രേക്കുകൾ കിട്ടും, എന്നാലും നമ്മളുടെ റോട്ടർ അതുപോലെ ഫ്രണ്ടിലെ സസ്പെൻഷൻ ഇതെല്ലാം റോഡിലെ കുഴിയും കാര്യങ്ങളും, അതുപോലെ ഇവിടെ റോഡുകളിലാണെങ്കിൽ ഓരോ സൈഡുകളിലും എടുത്ത് ഭയങ്കരമായ ഹൈറ്റിലാണ് ഹമ്പുകളും കാര്യങ്ങളൊക്കെ എല്ലാം. ഇതെല്ലാം എടുത്ത് ചാടിയ പോകുന്നതുകൊണ്ട് വണ്ടിയുടെ നട്ടലൊടിയുന്ന ഒരു രീതിയാണ് ഇപ്പോഴത്തെ നമ്മളുടെ ഒരു അവസ്ഥ. പിന്നെ ഇതിനകത്ത് ഒന്ന് പറയാനുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വെള്ളക്കുഴികൾക്ക് ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ഈ ടയറുകൾ പഞ്ചറാകും, ആണികളും സ്ക്രൂകളും ഇതെല്ലാം ഇതിനകത്ത് കിടക്കും. നമ്മൾ വെള്ളക്കെട്ട് അറിയാണ്ട് പോകും. ഇപ്പോൾ തന്നെ എനിക്കൊരു കാര്യം പറയാനുണ്ട്. നമ്മളുടെ ഇടക്കൊച്ചി അരൂർ പാലത്തിൻ്റെ സെൻറ്ററിൽ ഞാനൊരു ട്രിപ്പ് പോയി വരുമ്പോൾ എൻ്റെ വണ്ടി വെള്ളം നിറഞ്ഞ് കുഴി ചാടുകയും അതേപോലെ കസ്റ്റമറിൻ്റെ തല ഇടിച്ച് പൊട്ടലും എൻ്റെ കൈക്കും ഒരു ബെൻഡ് പോലെ വന്നു, വണ്ടി കുഴിയിലേക്ക് ടക്കെന്നും പറഞ്ഞ് വീണ്. ഭയങ്കര എനിക്ക് നഷ്ടം വന്ന്, എൻ്റെ ഒരു ടയറും പൊട്ടിപ്പോയി. അപ്പോൾ അതും കൂടി പറയാന്ന് വെച്ചാൽ അവർ അരൂർ ഇടക്കൊച്ചി പാലത്തിൻ്റെ സൈഡിൽ ഭയങ്കരമായ ഒരു കെട്ടാണ്, നമുക്ക് ആർക്കും മനസ്സിലാവില്ല. നമ്മൾ ഓടിച്ചു വന്ന് ആ കുഴിയിലേക്കാണ് ചാടുന്നത്. അപ്പോൾ അത് ഇവിടുത്തെ നമ്മളുടെ അവരുടെ പഞ്ചായത്തായാലും ഇനി കോർപ്പറേഷനിലാണെങ്കിലും മുനിസിപ്പാലിറ്റി ആണെങ്കിലും അത് നോക്കി ഇപ്പോഴത്തെ സൗജന്യവ്യവസ്ഥ മാറ്റി ഒന്ന് ക്ലിയർ ചെയ്താലേ സാധാരണ വണ്ടിക്കാർക്ക് അത് ഓടിച്ചു പോകാനുള്ള സുഖം കിട്ടുള്ളൂ.
1: ഈ മഴക്കാലത്ത് വെള്ളക്കെട്ടുള്ള ദിവസങ്ങളിൽ വരുമാനം എങ്ങനെയാണ് ബാധിക്കുന്നത്?
4: റോഡിൽ ഇപ്പോൾ സൗത്തിൽ നിന്നും ഒട്ടും വണ്ടി ഓടിച്ച ഒരു ക്ലയൻറ്റിനെ കൊണ്ട് ഇറക്കാൻ നമുക്ക് പറ്റില്ല. അപ്പോൾ കസ്റ്റമർ കുറയും ഓട്ടോമാറ്റിക്കായിട്ട്. പിന്നെ റോഡുകളുടെ സൗജന്യാവസ്ഥ നേരത്തെ കുറച്ച് നല്ല റോഡായിരുന്നു, ഇപ്പോൾ ഈ മഴ പെയ്തോടെ കുറേ റോഡുകളെല്ലാം പൈപ്പ് പൊളിച്ച് എല്ലാം ഇതാക്കിയിട്ടേക്കാണ്. അപ്പോൾ ഞങ്ങൾക്ക് വണ്ടി ഓടിക്കാനുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ ഇപ്പോഴത്തെ ഡീസല് പെട്രോളിൻ്റെ വില വർധനയിൽ സാധാരണക്കാരായ ഞങ്ങൾക്ക് ടാക്സിക്കാർക്ക് ഇപ്പോൾ കുടുംബം ജീവിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായേക്കാണ്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഇപ്പോൾ കളക്ടറേറ്റ് ഒരു മാർച്ച് നടത്താൻ തീരുമാനിച്ചേക്കാണ്.
1: വെള്ളം നിറഞ്ഞ റോഡുകളിലേക്ക് ട്രിപ്പ് പോകാൻ നിങ്ങൾക്ക് മടിയുണ്ടോ? അതോ എന്താണ് സാധാരണക്കാർ ആൾക്കാർ വിളിക്കാറുണ്ടോ?
4: ഞങ്ങൾക്ക് മടിയൊന്നുമില്ല. ഞങ്ങളുടെ ബ്രേക്ക് നഷ്ടപ്പെടും വെള്ളത്തിൽ കൂടി ഓടിയാൽ, എന്നാലും ഞങ്ങൾ എങ്ങനെയെങ്കിലും പാടുപെട്ട് ഈ കസ്റ്റമറിനെ കൊണ്ട് ആക്കാൻ ശ്രമിക്കാറുണ്ട് മാക്സിമം.
1: ആ സമയത്ത് ഓട്ടം കുറവായിരിക്കും? അതോ
4: കുറവാണ്, മാക്സിമം ആയിട്ടും ഓട്ടം കുറവാണ്. കൂടുതലും പാസഞ്ചർ നടന്നു പോകാൻ അല്ലെങ്കിൽ ട്രെയിനിലോ അല്ലെങ്കിൽ മെട്രോയിലോ പോകാനാണ് ശ്രമിക്കുകയുള്ളൂ. ബസ്സിലൊക്കെ കയറിപ്പോയി നനയും, ടാക്സി ഓട്ടോറിക്ഷ കയറിയാലും നനഞ്ഞു പോകും. എന്നാലും ഇവിടെ വരുന്ന എല്ലാ ബുദ്ധിമുട്ടായിട്ടുള്ള എല്ലാ യാത്രക്കാരെയും ഞങ്ങൾ ചിലവർ ജോലിക്ക് പോകാൻ ഹൈക്കോർട്ടിലേക്കും കളക്ടറേറ്റിലേക്കും

0: ജോലിക്ക് പോകാനൊക്കെ ഉണ്ടാവും. സമയത്ത് നമ്മൾ എത്തിക്കാൻ നമ്മുടെ ബാധ്യസ്ഥരാണ് ഞങ്ങൾ. ഞങ്ങൾ എത്ര വെള്ളക്കെട്ടാണെങ്കിലും അതിൽ കൂടി വണ്ടി ഓടിച്ച് കൊണ്ടുവാക്കാറുണ്ട്.
1: കൊച്ചിയിലെ വെള്ളക്കെട്ട് ഏട്ടന്റെ ജീവിതത്തെ എങ്ങനെ ഏറ്റവും ബാധിക്കുന്നുണ്ട്?
2: ഇവിടെ വർഷങ്ങളായിട്ട് നമ്മുടെ സർവീസ് ഇടുന്ന ആൾക്കാരാണ്. ഇപ്പൊ ഇവിടെ ഈ സ്റ്റാൻഡിന്റെ പരിസരത്ത് തന്നെ ഈ റെയിൽവേ എന്ന് വരുന്ന സെപ്റ്റി ടാങ്ക് പൊട്ടി വരുന്ന ഒരു സമ്പ്രദായം നേരത്തെ മൂലമുണ്ട്. അത് പലതവണ കോർപ്പറേഷനിൽ അറിയിച്ചിട്ടും അവര് പോയി അവരായിട്ട് സംസാരിച്ച് ഫൈനൊക്കെ ഇട്ട് കൊടുത്തേർന്ന നേരത്തെ ഉണ്ടായതാണ്. ഇപ്പോ ഇവിടെ വെള്ളക്കെട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഴ നിൽക്കാണ്ട് പെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഈ വെള്ളക്കെട്ടും ഇതിൻ്റെ ഒപ്പം തന്നെ കയറി വരികയാണ്. അപ്പോൾ ഈ നൂറുകണക്കിന് ആളുകളാണ് ഡെയിലി ഇതിലെ നടന്നു പോകുന്നത്. കൊച്ചുകുട്ടികളടക്കം എല്ലാവരും ഉള്ളതാണ്. അപ്പം പല പല ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ള ആൾക്കാരും ഉണ്ടാവും. അവരൊന്നും അറിയുന്നില്ല ഇതിൽ. ഇതിൽ വെള്ളത്തിൽ കളിച്ചിട്ടാണ് പോണത്. ഈ റെയിൽവേ അടുത്ത് നമ്മൾ എത്ര പ്രാവശ്യം പറഞ്ഞാലും അവരത് അംഗീകരിക്കുന്നില്ല, അത് കേൾക്കുന്നില്ല. ഇവിടുത്തെ നിയമ സംവിധാനങ്ങളെല്ലാം കണ്ണടിച്ചുകൊണ്ടിരിക്കുകയാണ്.
1: ഇപ്പൊ ഈ ഓട്ടോ ഓടിക്കുമ്പോൾ വെള്ളക്കെട്ടുള്ള സമയത്ത് കുഴികളൊന്നും കാണാൻ പറ്റില്ല, അതിന് പേട്ടന് അങ്ങനെയൊക്കെ എന്തെങ്കിലും അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ടോ?
2: തീർച്ചയായിട്ടും. ഇവിടെ ഈ നമ്മ ഈ കൊച്ചി നഗരത്തിൽ തന്നെ വെള്ളക്കെട്ട് എന്ന് പറഞ്ഞ MG റോഡ് ഈ എറണാകുളം സിറ്റിക്കകത്ത് തന്നെ റെയിൽവേയുടെ അകത്തും മൊത്തം വെള്ളക്കെട്ടാണ്. ഇപ്പം നമ്മുടെ ഹെഡ്ലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാത്രി കാലങ്ങളിൽ സർവീസ് നടത്തുന്ന ആളുകൾക്ക് കൂടുതലും ബുദ്ധിമുട്ട് വരുന്നത് വെള്ളത്തിൽ നമ്മുടെ ഈ ലൈറ്റ് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് പൂർണ്ണമായിട്ടും ഒന്നും കാണാൻ പറ്റത്തില്ല, പ്രത്യേകിച്ച് മഴക്കാലത്ത്. പിന്നെ ഹൈ ബീം ലൈറ്റുകളാണ് ഉള്ള കാറുകളിലുള്ളത്. അപ്പം നമ്മുടെ ലൈറ്റൊന്നും അതിനൊന്നും അടുത്ത് വരുമ്പോൾ അല്ല. അപ്പം നമുക്ക് വണ്ടിക്ക് സ്പെയർ പാർട്സിനൊക്കെ ഭയങ്കര വിലയാണ്. ഇപ്പം ഡീസലിനടക്കാണെങ്കിലും നേരത്തെ മുതൽ വില കൂടുതലാണ് എല്ലാത്തിനും. അപ്പോൾ ഫ്രണ്ട് പണിയാൻ തന്നെ നമുക്ക് നല്ല രീതിയിൽ കാശൊക്കെ വരുന്നുണ്ട്. നമുക്ക് വളരെ ബുദ്ധിമുട്ടിലാണ് ആ കാര്യങ്ങളൊക്കെ. അത് ഇതൊക്കെ നമുക്ക് ആരോട് പറയണ്ടേ? ഇവിടുത്തെ ഗവൺമെന്റിനോടും ഈ കൊച്ചി കോർപ്പറേഷൻ ഭരിക്കുന്ന ആളോടല്ലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ ഇതൊക്കെ.
1: വെള്ളക്കെട്ട് സമയത്തില്ല ചേച്ചി, ഈ പാർക്കിംഗ് ഒക്കെ എങ്ങനെയാണ് ഇവിടെ?
3: വെള്ളക്കെട്ട് സമയത്ത് പാർക്കിങ്ങിൽ ഇവിടെ വെള്ളം കെട്ടി നിൽക്കും. ഈ സൈഡിലൊക്കെ ഇല്ലേ, ഈ സൈഡിലൊക്കെ ഭയങ്കര വെള്ളം ഒരുക്കുള്ളൂ. ഇവിടെയും വെള്ളം ഉണ്ടാവും.
1: അപ്പം അങ്ങനെ എങ്ങനെ ബുദ്ധിമുട്ടാവാറ്?
3: പിന്നെ ഞങ്ങൾ മഴയത്ത് നിന്ന് കുട ചൂടി നിന്നിട്ടാണ് ബില്ലടിക്കണത്.
1: അങ്ങനെ ഓരോരോ വണ്ടികൾ ആ സൈഡ് ഈ സൈഡ്
3: വരുമ്പോൾ നമ്മൾ ചെന്ന് ബില്ലടിക്കണം. പിന്നെ നല്ല മഴയാണെങ്കിൽ നമ്മൾ മഴ തോർന്നാൽ അവരോട് നമ്മൾ കാര്യം പറയും, ഇവിടെ നിന്ന് പറയും പോയിട്ട് വാന്ന് പറയും. അങ്ങനെ മഴ കുറയുമ്പോൾ അവർ വരുമ്പോൾ നമുക്ക് പൈസ തരും. അങ്ങനെയാണ്. മഴ കൂടുതലുള്ള സമയത്ത് നമ്മൾ അധികം ഇറങ്ങാറില്ല.
1: മഴ സമയത്ത് എന്തൊക്കെ ബുദ്ധിമുട്ടുകളാണ് ഇവിടെ ഫേസ് ചെയ്യുന്നത്?
3: ഇവിടത്തെ എനിക്ക് അധികം പറയാൻ പറ്റില്ല. പിന്നെ നമുക്ക് നമ്മുടെ വീടുകളിൽ
1: അവിടെയൊക്കെ എന്തൊക്കെയാണ് ചേച്ചി?
3: അവിടെ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ചുറ്റുവട്ടം മുഴുവനും വെള്ളക്കെട്ടാണ്. പക്ഷേ നമുക്ക് അവിടെ റോഡുണ്ട്. പക്ഷേ റോഡിലേത് നമുക്ക് കാണ വന്ന വെള്ളക്കെട്ട് ഒഴിവാകും. തോടുണ്ട് അവിടെ. ആ തോട്ടിൽ കൂടി നമുക്കൊരു കാണ കൊടുത്താൽ റോഡ് റോഡാണല്ലോ, ആ നടുക്ക് കൂടി കാണ വന്നം. നടുക്ക് കൂടി കാണ വന്നണെങ്കിൽ നമുക്ക് തോട്ടിലേക്ക് ആ കുഴൽ കൊടുക്കണമെങ്കിൽ എല്ലാവരുടെയും വെള്ളക്കെട്ട് ഒഴിവാകും.
1: ഈ വെള്ളക്കെട്ട സമയത്ത് വീട്ടിലൊക്കെ വെള്ളം കയറാറുണ്ട്?
3: പിന്നെ വീട്ടിലൊക്കെ വെള്ളമാണ്. നമ്മുടെ ചവിട്ടുപടി കടന്ന് വെള്ളം അകത്തേക്ക് ഇങ്ങനെ സിറ്റുവേഷൻ തോരാതെ പെയ്യണമെങ്കിൽ വെള്ളം കയറും.
1: വെള്ളക്കെട്ട് കാരണം ക്യാമ്പിലൊക്കെ പോകേണ്ടി വന്നിട്ടുണ്ട്?
3: ആ, ഞങ്ങൾ പോകേണ്ടി വന്നിട്ടുണ്ട്. പക്ഷേ ഞാൻ പോവാറില്ല. ഞങ്ങൾ
4: റേഡിയോ കൊച്ചി 90 FM വോക്സ് പോപ്പുലി, വോയിസ് ഓഫ് ദ പീപ്പിൾ.
5: നിങ്ങളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM, എന്നും നിങ്ങൾക്കൊപ്പം.

ലോകത്തെവിടെ നിന്നും റേഡിയോ കൊച്ചി 90 FM കേൾക്കാൻ പ്ലേ സ്റ്റോറിൽ സെർച്ച് ഓപ്ഷനിൽ റേഡിയോ കൊച്ചി എന്ന് ടൈപ്പ് ചെയ്യൂ. ഞങ്ങളുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

രചനാസൃഷ്ടികൾ റേഡിയോ പ്രക്ഷേപണ പരിപാടിയായി അവതരിപ്പിക്കപ്പെടാൻ റേഡിയോ കൊച്ചി 90 FM അവസരമൊരുക്കുന്നു. കഥയോ കവിതയോ അനുഭവക്കുറിപ്പുകളോ യാത്രാവിവരണങ്ങളോ നാടകങ്ങളോ ചിത്രീകരണങ്ങളോ എന്തുമാവട്ടെ, നിങ്ങളുടെ രചനകൾ ഞങ്ങൾക്ക് അയച്ചു തരിക. തിരഞ്ഞെടുക്കപ്പെടുന്നവ റേഡിയോ ശബ്ദമായി പുനർജനിക്കും. വിശദ വിവരങ്ങൾക്ക് റേഡിയോ കൊച്ചിയുമായി ബന്ധപ്പെടുക. ഫോൺ നമ്പർ 6238810755. നമ്പർ ഒരിക്കൽ കൂടി 6238810755. റേഡിയോ കൊച്ചി.